സുഹൃത്തുക്കളെ, ഞാനിപ്പോ കാലാപ്പാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. എന്റെ മുൻപിൽ ഒരു ഭീകരരൂപിയായി ജയിലും നിൽക്കുകയാണ്. ഇരുട്ട് വീണുകിടക്കുന്ന സെല്ലുകളിൽ നിന്ന് അടക്കി പിടിച്ച തേങ്ങലുകൾ കേൾക്കുന്നുണ്ടോ? പ്രഭാതത്തിലെ ഇളങ്കാറ്റിൽ ചോരയുടെ മണമുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രിയദർശൻ ഒരു തമാശ ചിത്രം എടുക്കാനാവുമോ? പിന്നീടാണ് അറിഞ്ഞത് സംഗതി തമാശയല്ലെന്ന്. തമാശകളില്ലാത്തൊരു പ്രിയൻ ചിത്രമാണ്. അതെ, കാലാപ്പാനിയിൽ മുൻതൂക്കം മറ്റ് പലതിനുമാണ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ക്രമേണ ഞാൻ അറിഞ്ഞു, ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള കാലം. കഥ പറയൂ. കഥ പറഞ്ഞു തന്നു. കഥ കേട്ട് ഞാൻ വികാരഭരിതനായിപ്പോയി. സംവിധായകൻ പറഞ്ഞു, അന്നത്തെ വസ്ത്രധാരണം, കെട്ടിടങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഇവയൊക്കെ മാസങ്ങളോളം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അങ്ങനെ സംസാരിക്കവേ ഗോവർദ്ധന്റെ പോയകാല നൊമ്പരങ്ങളായി ഒരു ഗാനം അവിടെ കൊഴുകി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: എന്റെ ഇടം. എന്റെ കൃഷിയിടം.

0: നമസ്കാരം. മലയാളികളുടെ പ്രിയ നായകനായ ശ്രീനിവാസൻ സാർ നമുക്ക് സമ്മാനിച്ച സിനിമകൾ പോലെ തന്നെയാണ് അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒന്നായിരുന്നു കൃഷിയും മണ്ണും. അദ്ദേഹത്തിന്റെ മരണശേഷം അച്ഛൻ കാത്തുസൂക്ഷിച്ച ആ വലിയ സ്വപ്നം ചോർന്നു പോകാതെ മക്കളായ വിനീതും ധ്യാനും ചേർന്ന് ഇന്ന് കൂടുതൽ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഫാമിലെ എല്ലാ കാര്യങ്ങളും സ്വന്തം വീട് പോലെ നോക്കി നടത്തുന്ന മനു ഫിലിപ്പ് എന്ന ചേട്ടനോടൊപ്പമാണ് റേഡിയോ കൊച്ചി 90 FM ചേരുന്നത്. നമസ്കാരം ചേട്ടാ. ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള കൃഷികളാണ് ചെയ്യുന്നത്?
1: കൂടുതലും ചെയ്യുന്നത് തണ്ണിമത്തനാണ്, പിന്നെ പച്ചക്കറി ഐറ്റം, ഷമാമ, കുറെ ഐറ്റം ചെയ്യുന്നു. പാവല്, പടവലും, പീച്ചില്, പിന്നെ വെണ്ട, വഴുതന, അങ്ങനെ എല്ലാ ഐറ്റം ചെയ്യുന്നുണ്ട്.
0: അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് ഈ സൺഫ്ലവർ കൃഷി ചെയ്യാനുള്ള കാരണം എന്താ?
1: കൂടുതൽ ആൾക്കാർ ഇവിടെ ആകർഷിക്കാൻ വേണ്ടിയാണ്. ആൾക്കാർ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, കുറെ ആൾക്കാർ വന്നു, അവർ വന്നു കാണുന്നു, അവരപ്പോ പച്ചക്കറി മേടിക്കുന്നു, നമ്മുടെ പച്ചക്കറി ഒരു സൈഡിൽ കൂടെ സെയിലാകുന്നു. അതാണ് ഏറ്റവും വലിയ കാരണം.
0: അതുകൊണ്ടാണ് സൺഫ്ലവർ കൃഷി ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യാനുള്ള കാരണം.
1: ഒരു 3 കൊല്ലം മുമ്പ് സീനായിട്ടും പറഞ്ഞു നമുക്ക് സൺഫ്ലവറും ചെയ്യും. പുള്ളി എവിടെയോ പോയപ്പോൾ കണ്ടു, നമുക്ക് ചെയ്തു നോക്കിയില്ല എന്ന് പറഞ്ഞൊരു 10-12 സെന്റിൽ ചെയ്തു നോക്കി. അത് ഭയങ്കര ആളായിരുന്നു, കാണാനായിട്ട് ഭയങ്കര ജനം വന്നു. അത് പിന്നീട് അത് ഞങ്ങൾ വർദ്ധിപ്പിച്ച് ഒരു 80 സെന്റിലേക്ക് ആക്കി. എല്ലാ വർഷവും 80 സെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: എല്ലാ വർഷവും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഈ സൺഫ്ലവർ മാത്രമായിട്ട് കാണാൻ കുറെ ആൾക്കാരും വരുന്നുണ്ട്.
1: പന്നുണ്ട്, ഇപ്പൊ ആൾക്കാർ പയ്യെ മടുത്തു തുടങ്ങി കാണും. സൺഫ്ലവർ കണ്ടുകൊണ്ട് കുറെ മടുക്കില്ല. ഇപ്പൊ പുതിയ ഫ്ലവറും എല്ലാം കണ്ടുപിടിക്കുന്ന അടുത്ത വർഷത്തേക്ക്.
0: ഈ കൃഷിയിൽ ശ്രീനിവാസൻ സാറിന്റെ പങ്ക് എന്തായിരുന്നു?
1: ശ്രീനേട്ടൻ ഒരു 15 വർഷം ഇവിടെ താമസിക്കാൻ വന്നു. അന്നേരം 2 ഏക്കറിലൊക്കെ കൃഷി തുടങ്ങിയിട്ട് പിന്നെ അത് 101 ഏക്കറിലേക്ക് എത്തി. പിന്നെ പച്ചക്കറി ചെയ്യണം, അങ്ങനെ എല്ലാം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം തോറും കൃഷി കൂടുകയുള്ളൂ, കുറയുന്നില്ല. പിന്നെ സൺഫ്ലവറായി ഇപ്പോൾ ആൾക്കാരൊക്കെ ജനങ്ങളൊക്കെ എത്തി തുടങ്ങി അറിഞ്ഞ്. ആദ്യത്തെ വർഷം ഉദ്ഘാടനം ചെയ്ത് മഞ്ജുവാരിയാണ്, 2ാമത്തെ കൊല്ലം മുകേഷ്. പിന്നെ എല്ലാ വർഷവും ഓരോ സിനിമാടന്മാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കും. അജു റീസ എല്ലാവരും വന്നിട്ടുണ്ട്.
0: ധ്യാൻ കൃഷിയിടങ്ങളിലൊക്കെ വരാറുണ്ടോ?
1: ഞാൻ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം കൊയ്ത്തുത്സവത്തിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത വർഷം ഞാനും കൂടെ ഉണ്ട്. അപ്പോൾ മണികണ്ഠൻ ആചാര്യ, മണികണ്ഠൻ, അങ്ങനെ കുറേ ആൾക്കാർ സിനിമകളും പറഞ്ഞത്. അപ്പോൾ അവരെല്ലാവർക്കും കൃഷിയിലേക്ക് വരുന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നു കൃഷിയിൽ,
0: കൂടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വന്നു, പാടത്തൊക്കെ ഇറങ്ങി ചെയ്യാൻ വന്നു.
1: അതൊക്കെ വന്ന് നോക്കാറുണ്ട്, പുള്ളിക്കാൻ കൃഷി അങ്ങനെ വലിയ എപ്പോഴും സിനിമാ തിരക്കുകളായ കാരണം ഇടയ്ക്കൊക്കെ ഒന്ന് വരും, അത്രേ ഉള്ളൂ.
0: ചേട്ടന്റെ നാട് എവിടെയാണ്? ചേട്ടൻ ജനിച്ചു വളർന്നതൊക്കെ എവിടെയാണ്?
1: ജനിച്ചു വന്നത് ഇവിടെ തന്നെയാണ്, കണ്ടനാടാണ്. ഉദയംപുരി പഞ്ചായത്തിൽ കണ്ടനാടാണ് ജനിച്ചു വളർന്നത്. ഇവിടെ തന്നെ അപ്പൂപ്പൻ, അപ്പൻ, അപ്പൂപ്പന്മാരും നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ നെൽകൃഷി കൊണ്ട് മാത്രം ജീവിച്ചിരുന്നവരാണ്.
0: പാരമ്പര്യമായിട്ടാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്?
1: അതെ. അപ്പൊ പിന്നെ കുറെ നാള് വിട്ടു, പിന്നെ ഗൾഫിലൊക്കെ പോയി, പിന്നെ കൃഷി നഷ്ടം. ഒരു ഇടയ്ക്ക് കൃഷി ആരും ചെയ്യാറില്ലായിരുന്നു, എല്ലായിടത്തും നെൽകൃഷി നിന്ന് പോയായിരുന്നു. അങ്ങനെയാണ് തരിശായി കിടന്നത്, ഇവിടെ മുഴുവൻ തരിശായി കിടന്നത്.
0: ഈ ഫാമിൽ പുതുതായി എന്തെങ്കിലും കൃഷി പരീക്ഷിക്കാൻ പദ്ധതിയുണ്ടോ?
1: ഷമാമാണ് കൂടുതൽ ചെയ്യാറ്. 3-4 വെറൈറ്റി ഷമാം ചെയ്യാറുണ്ട്. പല പല വെറൈറ്റികൾ വിത്ത് വരുമ്പോഴത്തേനും ചെയ്തു നോക്കാറുണ്ട്.

0: ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ തണ്ണിമത്തം തന്നെയാണെങ്കിൽ ആയിട്ട് ടൈപ്പ് ചെയ്യാറുണ്ട്. ഉള്ളോറഞ്ച് പുറം മഞ്ഞ അങ്ങനെ പല വെറൈറ്റികൾ ചെയ്തു നോക്കിയുണ്ട്. അതിനൊക്കെ ഭയങ്കര മധുരം കൂടുതലാണ്, വലിപ്പം കുറവാന്ന് മാത്രം, പക്ഷെ കേടുവാൻ കൂടുതലാണ്.
1: നന്നായി നമ്മൾ സംരക്ഷിക്കണത്
0: എന്നും കൊച്ചു പിള്ളേരെ നോക്കണം നോക്കണം എന്നും പുറകെ നടക്കണം. അതിന്റെ
1: ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേ തരം പ്ലാവുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ വെറൈറ്റീസ് ആണ് അവിടെ ഉള്ളത്?
0: പ്ലാവ് ഒരു 1000 പ്ലാവിനോളം വെച്ചിട്ടുണ്ട്, അടുത്ത് വെച്ചിട്ടുണ്ട്. കൂടുതലും J33 സിദ്ധു, പിന്നെ വിയറ്റ്നാം സൂപ്പർ കർലി, അതുപോലെ കുറേ ടൈപ്പ് വെച്ചിട്ടുണ്ട്. പേര് തന്നെ മറന്നു പോകണം, കുറേ അടിച്ചിട്ടുണ്ട്, എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്.
1: എത്ര ഉണ്ട് ശരിക്കും ഇവിടെ പറഞ്ഞു?
0: 1000 പ്ലാവ് വെച്ചാണ്, അതിനകത്ത് കുറച്ച് ഏക പോയിട്ടുണ്ട്.
1: ഈ ഇതിലുണ്ടാവുന്ന ചക്കിയൊക്കെ എങ്ങനെയാണ്, കൊടുക്കാറാണോ പതിവ്?
0: അത് ജോർജ് കുളങ്ങരയില്ല, സന്തോഷ് കുളങ്ങരയുടെ അപ്പം ചേർന്ന് ഞങ്ങൾ ഒരു ഫാക്ടറി ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ പണിയൊക്കെ പകുതി പൂർത്തിയായി, അപ്പൊ അവിടത്തേക്ക് ഡ്രൈ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തതാണ്.
1: അപ്പൊ ഇവിടെ ഓരോരോ കൃഷി എത്ര ഏക്കറിലാണ് ചെയ്യുന്നത്? ഇനി കൃഷി ഇത്ര ഏക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടോ?
0: കഴിഞ്ഞ വർഷം 60 ഏക്കറാണ് നെൽകൃഷി ചെയ്തത്, പിന്നെ പച്ചക്കറി ചെയ്തത് 15 ഏക്കറോളം പഴയ ഇനം വിത്തുകൾ വിതച്ച് പയറ് വിറ്റ് കൊടുത്തു, പിന്നെ തണ്ണിമത്തിൻ്റെ 5 ഏക്കർ ചെയ്തു, പിന്നെ ഷമ്മാമ പൊട്ടുപുള്ളരി അതെല്ലാം ഒരു 1.5 ഏക്കറൊക്കെ ചെയ്തിട്ടുണ്ട്, 2.5 ഏക്കർ. സൺഫ്ലവർ ഒരു 80% ചെയ്തു. ശരിക്കും 101 ഏക്കറുണ്ട്, 101 ഏക്കർ നെൽകൃഷി ചെയ്യാറുള്ളതാണ്. വെള്ളത്തിന്റെ ക്ഷാമം പണിക്കാർ ക്ഷാമം കൊണ്ട് കുറയ്ക്കാറുണ്ട് ഇടയ്ക്ക്.
1: ഇപ്പൊ ഈ ഏക്കറിൽ എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്? മൊത്തം എത്ര ഏക്കറാണ് ഈ ഒരു ഭാഗത്ത് മാത്രം ഉള്ളത്?
0: ഇതൊരു 60 ഏക്കർ സ്ഥലത്തോളം വരും. ഇവിടെ കൃഷി ചെയ്യണത് ഒരു 20-25 ഏക്കർ പച്ചക്കറി ഉള്ളു, പയർ വിതക്കലാണ് കൂടുതൽ ചെയ്യണത്.
1: ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്നു, അപ്പൊ അതിന്റേതായ വെള്ളം ഒക്കെ എവിടുന്ന എടുക്കുന്നേ?
0: ഇത് ശരിക്കും മഴവെള്ളം തന്നെയാണ്. പിന്നെ ശ്രീനേന ഒരു കുളം കുത്തി തന്നിട്ടുണ്ട്, നെല്ലിന് മഴവെള്ളം, മറ്റേ ഇത് പച്ചക്കറിക്ക് ഇവിടെ കുളം ശ്രീനേടം കുത്തി തന്നാണ്.
1: അതിന് മോട്ടർ അടിച്ച് നമ്മളെല്ലാം ഡെയിലി പമ്പ് ചെയ്യണം?
0: ഡെയിലി വേണ്ട, ഒരാഴ്ച 2 ദിവസം അങ്ങനെ ഉള്ളൂ.
1: ഇതിലെങ്ങനെയായിട്ട് സംവിധാനം വെച്ചിട്ടുണ്ടോ?
0: അതിന് കുറെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്, ബാക്കിയെല്ലാം പഴയ പഴയ രീതിയിൽ തോട്ടി കൂടെ വെള്ളം വിട്ട് നനയ്ക്കുക.
1: ഇപ്പൊ ഇവിടെ പണ്ടത്തെ കൃഷി രീതികളാണോ അതോ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതിയാണോ ഉപയോഗിക്കുന്നത്?
0: ഉണ്ട്, പഠിച്ചതും ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് പഴയ രീതിയിലും ചെയ്യുന്നുണ്ട്.
1: എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പറഞ്ഞുതരൂ?
0: കുറെയൊക്കെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി പോളിയാർ വളങ്ങൾ കൊടുത്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളതൊക്കെ സാധാ വളങ്ങളും അങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്.
1: സാധാ വളങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാ ചെയ്യുന്നേ?
0: പണ്ട് ഇവിടെ ജൈവമായിരുന്നു ശ്രീനേൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞ് പയ്യെ ജൈവത്തിൽ നിന്ന് പയ്യെ നഷ്ടം കൂടി വന്നതും ജൈവത്തിൽ നിന്ന് പയ്യെ കുറഞ്ഞു വന്നു. ഇത്ര ഏരിയ ചെയ്യുമ്പോൾ ജൈവം ചെയ്ത കീടാണുക്കൾ ഒന്നും നശിപ്പിക്കാമല്ലോ, അതിനുവേണ്ടി കുറേ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്ത് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അതും പരീക്ഷിക്കും, വല്ലോ രോഗങ്ങൾ വരുവാണെങ്കിലോ കീടനാശിനികൾ കീടങ്ങൾ വരുവാണെങ്കിലോ കീടനാശിനി ഉപയോഗിക്കാറുണ്ട്.
1: ഇപ്പൊ ഈ കൃഷി തോട്ടങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളൊക്കെ നമ്മള് കടകളിൽ കൊണ്ടുപോയിട്ടാണ് എത്തിക്കുന്നത്, അതോ ഇവിടെ തന്നെ ആൾക്കാർക്ക് കൊടുക്കുകയാണോ പതിവ്?
0: കൂടുതൽ ഇവിടെ തന്നെ കൊടുക്കാറ്. ഇപ്പൊ നമ്മുടെ സൺഫ്ലവർ കാണാനായിട്ട് ഒത്തിരി ജനങ്ങൾ വരും, അപ്പൊ അവരിവിടെ ഒന്ന് പൂവൊക്കെ എടുത്ത് കണ്ട് സെൽഫി ഒക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ പച്ചക്കറി മേടിച്ചിട്ട് പോകും. പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ ഈ റോഡ് സൈഡിൽ തന്നെ ഇട്ട് വെക്കുകയാണ്.
1: അപ്പൊ എന്നിട്ട് അവര് വന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മൾ ഈ മാർക്കറ്റിലൊന്നും കൊണ്ട് കൊടുക്കുന്നില്ല.
0: പാടാ, പൈസ റേറ്റ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല, പിന്നെ അതിന്റെ പുറകെ കിടക്കണം. കഴിഞ്ഞ വർഷം കൊടുത്തായിരുന്നു, സർക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ വർഷം കാര്യമായി പച്ചക്കറി ഉണ്ടായില്ല, ഇടമഴ പെയ്ത് ഇച്ചിരി നാശമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
1: ഇതിപ്പോ ഈ ശ്രീനിവാസൻ സാറിന്റെ സ്മാരകം ഇങ്ങനെ ഇവിടെ പണിയിക്കാൻ വേണ്ടിട്ടുള്ള കാരണം എന്തായിരുന്നു?
0: ഇവിടെ പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞില്ലേ 30 വർഷത്തോളം തരിശെടുക്കണമെന്ന് പറഞ്ഞില്ലേ, ശ്രീനേട്ടം വന്ന് തുടങ്ങി ശ്രീനേട്ട ഓർമ്മയ്ക്ക് വേണ്ടി എന്നും കൃഷി ആരായിട്ട് ഞാൻ എന്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾ വന്നു ചെയ്യണം ഇവിടെ അതിനുവേണ്ടിയാണ്.
1: ഇനിയിപ്പൊ ഓണക്കാലമൊക്കെ വരികയല്ലേ, അപ്പൊ അതേപോലെ നമ്മള് ചെണ്ടുമല്ലികളും ഇവിടെ പൂക്കളൊക്കെ വിച്ച് കൊടുക്കാറുണ്ടോ?
0: ചെണ്ടുമല്ലി പ്രാവശ്യം ഓണത്തിന് ചെയ്യണം, വീട്ടിൽ ചെയ്യണം നടത്തിയിരിക്കുകയാണ്. കുറച്ച് സ്ഥലം ചെയ്യണം, 2-3 വർഷം മുമ്പ് ചെയ്തായിരുന്നു, അന്ന് ആർക്കും വേണ്ടായിരുന്നു, നഷ്ടമായി പോയായിരുന്നു, നോക്കാം.
1: ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുമ്പോൾ മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവാറുണ്ടോ?
0: മൃഗങ്ങളില്ല, ഇവിടെ പക്ഷികളുള്ളൂ. നെല്ല് ചെയ്യുമ്പോൾ ആദ്യം വന്നത് പ്രാവ് വരും, പ്രാവ് ഒന്ന് വിത്ത് പറയിക്കൊണ്ടു, അതിനുവേണ്ടി ഞങ്ങൾ ഒന്ന് നോക്കി പടക്കമൊക്കെ പിടിച്ച് കിടക്കും. പിന്നെ അത് കഴിഞ്ഞ് നെല്ല് കൊയ്യാറിന് മുമ്പ് തത്ത വന്ന് എല്ലാം കുത്തിയെടുക്കും. പിന്നെ ഈ സൺഫ്ലവർ ചെയ്യുമ്പോൾ കിട്ടാറില്ല, ഫുള്ള് തത്ത, ഒരു 1000 കണക്കിന് തത്ത വന്ന് ഫുള്ള് തിന്നുണ്ട്.
1: ഈ പക്ഷികളൊക്കെ വരുമ്പോ എന്താണ് ശരിക്കും ചെയ്യാറുള്ളത് അവരെ?
0: നെല്ലാകുമ്പോൾ നമ്മളൊന്നും ചെയ്യാറില്ല, കുറച്ച് തിന്നിട്ട് അതേപോലെ സൺഫ്ലവർ തിന്നിട്ട് നോക്കും. വിതയ്ക്കുമ്പോൾ ഞങ്ങൾ വിടാറില്ല, 5-6 പേര് അവിടെ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഓടിക്കും, പ്രാവുകൾ പിടിച്ചോണ്ടേയിരിക്കും.
1: ഇപ്പൊ നമ്മളിവിടെ 3 ഏക്കറുകൾ കൃഷി ചെയ്യുന്നു, അപ്പൊ ഈ കൃഷിക്കാരൊക്കെ എങ്ങനെയാണ്, തൊഴിലാളികളൊക്കെ എങ്ങനെയാണ്, എത്ര പേരുണ്ട് ഇവിടെ?
0: തൊഴിലാളികൾ 10 പേര് ഡെയിലി ഉണ്ടാവും, 10-12 പേരും. പിന്നെ വിത സമയത്തൊക്കെ 15-20 പേരൊക്കെ ഉണ്ടാവും, അവർ 2 ദിവസം കൊണ്ട് വിതച്ച് തീർക്കും. പിന്നെ നമുക്ക് പച്ചക്കറിക്കാണെങ്കിലും ഡെയിലി 10 പേര് 7 പേരൊക്കെ ഉണ്ടാവും.
1: ഇപ്പൊ ശ്രീനിവാസൻ സാർ ആദ്യമായിട്ട് ഇവിടെ വിതച്ച കൃഷി ഏതായിരുന്നു?
0: ആദ്യമായിട്ട് നെല്ല് തന്നെയാണ് ചെയ്തത്, ഒരു 2.5 ഏക്കർ നെല്ല് ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ വർഷം ഞങ്ങളിത് മുഴുവൻ ചെയ്തപ്പോൾ മഞ്ജുവാരാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്, പിന്നെ അടുത്ത കൊല്ലം മുകേഷ് വന്നു, അങ്ങനെ ഓരോരോ സിനിമകളന്മാർ ശ്രീനേട്ടും കൊണ്ടുവരുന്നു. പിന്നെ ചോറ്റാനെങ്കിലും ഞങ്ങൾ ഒരു 60 ഏക്കർ ചെയ്തു, കുറേ സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട് നെല്ല് തന്നെ.
1: ഇപ്പൊ നമ്മൾ ഈ കൃഷി സ്ഥലങ്ങൾ ഓരോരുത്തരുടെ ആയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ശ്രീനിവാസൻ സാർ ഇത് വാങ്ങിച്ചത്?
0: സ്ഥലമൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇതെല്ലാം പാട്ടത്തിനാണ്. ഇത് 36 പേരുടെ സ്ഥലമാണ്, ഓരോരുത്തർ വീട്ടിൽ ചെന്ന് ഓരോ കരാടച്ച് പേപ്പർ മേടിച്ച് അതിന് നടന്ന് പാട്ടത്തിനാണ്, 2000 ഏക്കറിന് കൊടുത്ത് ചെയ്യണം.
1: ഇപ്പോഴും നമ്മൾ പാട്ടത്തിന്റെ നമ്മുടെ സ്വന്തം സ്ഥലമല്ല,
0: സ്വന്തം സ്ഥലമാണ്, എനിക്ക് കുറച്ച് സ്ഥലമുള്ളൂ, 1.5 ഏക്കറുള്ളൂ, ബാക്കിയെല്ലാം പാട്ടത്തിനാണ്.
1: ഇതിപ്പോ പാട്ടത്തിന് എടുത്തോന്ന് പറഞ്ഞു, അപ്പൊ 100 വർഷത്തിന് എടുത്തതാണോ അതോ വർഷാ വർഷം നമ്മൾ പുതുക്കിയിട്ട് പാട്ടത്തിന് എടുത്തതാണോ?
0: വർഷം എടുക്കുവാണ്, 2000 ഒരു 4 മാസത്തേക്ക് എടുക്കും, 2000 വെച്ച് കൊടുക്കും. പിന്നെ അത്

0: ചിലർക്കൊക്കെ തരാൻ താല്പര്യമില്ല, അതൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ഞങ്ങൾ ധൈര്യമായിട്ട് കയറി ചെയ്യാറുണ്ട്.
1: അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോ അവരോട് സംസാരിച്ചിട്ട് വാങ്ങാറുള്ളതാണ് സ്ഥലം.
0: ചിലരൊക്കെ ഇത് കുറച്ച് പുറത്തുനിന്ന് ആൾക്കാർ മേടിച്ചിട്ടുണ്ട് സ്ഥലം, അവർക്കിപ്പോ നമ്മൾ ഈ സ്ഥലം എടുത്തുകൊണ്ട് പോകും, നമുക്ക് ഈ സ്ഥലത്തിന്റെ ആവശ്യമില്ല, വേണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ, അതിൽ കൃഷി ചെയ്ത് തരിശായി കിടക്കുന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ.
1: നമ്മളിപ്പോ ഇങ്ങനെ തരിശു ഭൂമി കണ്ടാൽ നമുക്ക് കൃഷി ചെയ്യാൻ അങ്ങനെ തോന്നും,
0: തോന്നാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറെ സ്ഥലങ്ങൾ പോയി ചെയ്തിട്ടുണ്ട്.
1: ഇവിടെ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ? നമ്മള്
0: ഒരു വർഷം വെള്ളമില്ലാണ്ട് ഫുള്ളും നെല്ലുണങ്ങി പോയിട്ടുണ്ട്, ഭയങ്കര ചൂട് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വെള്ളം അടിക്കാന്നൊക്കെ ഇപ്പോൾ ആ നാട്ടിൽ സമ്മതിച്ചില്ല, കിണറ്റിലെ വെള്ളം പറ്റി പോകുന്നൊക്കെ പറഞ്ഞ് പിന്നെ അതൊന്നും നെൽകൃഷി ഉപേക്ഷിച്ചു.
1: അങ്ങനെ കുറെ നാശനഷ്ടം വന്നിട്ടുണ്ട്,
0: ഇഷ്ടംപോലെ നഷ്ടം വന്നിട്ടുണ്ട്, നഷ്ടം വന്നിട്ടുണ്ട്, ലാഭം വന്നിട്ടുണ്ട്.
1: ഇപ്പൊ ഇവിടെ ഈ കൃഷിഭവനിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നൊക്കെ സഹായം ലഭിക്കാറുണ്ടോ?
0: സബ്സിഡി കിട്ടാറുണ്ട്, നെൽകൃഷിക്ക് തരിശ് ചെയ്യുമ്പോഴും കിട്ടാറുണ്ട്, അല്ലാണ്ട് തന്നെ മൂന്ന് ജില്ലാ പഞ്ചായത്തിന്റെ ഉണ്ട്, കൃഷിഭവന്റെ ഉണ്ട്, ബ്ലോക്കിന്റെ ഒക്കെ സഹായങ്ങൾ കിട്ടാറുണ്ട്.
1: ഇത് എങ്ങനെയൊക്കെയാണ് സഹായം കിട്ടാറുള്ളത്, ഏതൊക്കെ സമയത്ത്?
0: ഇതിപ്പോ ഒരു നെൽകൃഷി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ കിട്ടും, അങ്ങനെ 5 ഏക്കർ ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം മക്കളെയും നാട്ടുകാരൻ പേരിലാക്കി കൃഷി ചെയ്യണം. അപ്പൊ നമുക്ക് ഒരാൾക്ക് 5 ഏക്കർ നെൽകൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
1: അപ്പൊ ഓരോരുത്തരുടെ പേരിൽ ഇങ്ങനെ 5 ഏക്കർ എന്ന് പറഞ്ഞിട്ടോ
0: ഓരോരുത്തരെ കണ്ടുപിടിച്ച് അവരുടെ പേരിൽ എഴുതി അതിൽ നിന്ന് മേടിക്കണം. അപ്പൊ സർക്കാർ ഒരു മാറ്റിയെടുക്കേണ്ടാണ് ഈ നിയമം.
1: അപ്പൊ അവരോട് പോയി നമ്മൾ അനുവാദം ചോദിച്ചിട്ട് ഇങ്ങനെ ഏക്കർ അവരുടെ മേലെ
0: ആക്കുകയാണ്, അവർ അക്കൗണ്ടിൽ പൈസ വന്ന് അവർ തന്നാ തന്നു പോയാ പോയി.
1: നമ്മളെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ് ഏട്ടാ ഫേസ് ചെയ്ത ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്?
0: ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തോന്നിയത് ഞാൻ പറഞ്ഞില്ല, 10-45 പേരെ സ്ഥലം പറഞ്ഞില്ല, അവരുടെ വീടുകളിൽ ചെന്ന് കരാടച്ച പേപ്പർ മേടിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്.
1: അവർ ചോദിക്കുമ്പോ തരാറില്ല,
0: തരാൻ പാടാണ്, പിന്നെ ഏട്ടാ അടച്ചില്ല അടക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ പുറകെ നടന്ന് നടന്ന് ഒരു കൃഷി നോക്കുകയും ഭേദം അല്ലെങ്കിൽ കൂടുതൽ നേരം അതിനുവേണ്ടി നടക്കേണ്ടതാറുണ്ട്.
1: ഈ ശ്രീനിവാസൻ സാറിന്റെ പെട്ടെന്നുള്ള ഒരു വിടപറച്ചിലിന് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു?
0: ശ്രീനേട്ടൻ കുറച്ചാൾ മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു ഈ വർഷത്തെ പച്ചക്കറി കൃഷി ഞാനുണ്ട് എന്നെ കൂട്ടണം എന്ന് പറഞ്ഞായിരുന്നു. കൃഷി തുടങ്ങണേന് ഒരു 4-5 മാസം മുമ്പ് ശ്രീനേട്ടൻ മരിച്ചുപോയി. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി.
1: ശ്രീനിവാസൻ സാറ് എല്ലാ കൃഷിയിലും ഓരോരോ സമയത്ത് വിളിച്ചു ചോദിക്കാറുണ്ടോ എന്തായി എന്തൊക്കെയായി എന്നൊക്കെ ചോദിക്കാറുണ്ടോ? എപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ടോ?
0: നെൽകൃഷി എഴുതുന്ന സമയത്ത് ശ്രീനേട്ടൻ ഏത് സെറ്റിലാണെങ്കിലും വരുമ്പോൾ അത് ഫസ്റ്റ് അറിയുന്ന കൃഷിയാണ്, അല്ലെങ്കിൽ ഞങ്ങളോട് അങ്ങോട്ട് വിളിക്കും, ഷൂട്ടിംഗ് സെറ്റിലേക്ക് വിളിച്ചിട്ട് അവളെ കാണി എന്തൊക്കെ പറ്റി എന്താണെന്നൊക്കെ ചോദിക്കും.
1: എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലേ?
0: കൊടുക്കണം. ശ്രീനേട്ടൻ എന്നും അറിഞ്ഞിരിക്കണം എങ്ങനെയുണ്ട്, നെല്ലിന് അസുഖമുണ്ടോ കേടുണ്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിഞ്ഞോണ്ടിരിക്കണം.
1: ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഫുൾ ഡിജിറ്റൽ എന്ന ജോലിയും തിരക്കും എല്ലാം ആൾക്ക് ഒരു ബിസി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. കൃഷിയായിട്ട് ആരും ഇറങ്ങുന്നില്ല. ഇതിനെ കുറിച്ചിട്ട് എന്താണ് ചേട്ടന് പറയാനുള്ളത്?
0: ഇവിടെ നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ പുതിയ തലമുറ വന്നിട്ട് പറയും ആ കൊള്ളാം അടുത്ത വർഷം ഞാനോട് കൂടാൻ ചേട്ടാ എന്നൊക്കെ പറയും. ആ സമയമാകുമ്പോഴത്തേനും ആരും വരാറില്ല, എല്ലാവരും മുങ്ങിക്കളയും.
1: അവരോട് എന്താ പറയാനുള്ളത് ചേട്ടനോട്?
0: പുതിയ തലമുറ കൃഷിയിലേക്ക് ഇറങ്ങണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ കൂട്ടാം, സഹായിക്കാം.
1: ഇപ്പൊ ചേട്ടനെ സഹായിക്കാൻ ഇവിടുത്തെ യുവ കർഷകരൊക്കെ വരാറുണ്ടോ?
0: വരാറുണ്ട്, ഇപ്പൊ കുറെ ആൾക്കാർ വരാറുണ്ട്. കുറച്ചു ദിവസം വരും, വെയിലുള്ളും സ്ഥലം വിടും.
1: അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലേ?
0: എല്ലാവർക്കും വൈറ്റ് കോളർ ജോലിയല്ലേ വേണ്ടത്, ആർക്കും ഈ മണ്ണിലേക്ക് ഇറങ്ങാൻ പറ്റില്ല.
1: ഇപ്പൊ ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പ്രമുഖ സിനിമാക്കാരൊക്കെ വരാറുണ്ടോ?
0: ഇഷ്ടംപോലെ വരാറുണ്ട്. നമ്മുടെ ആ ഷെഡിലാണ് കുറെ കഥകളൊക്കെ പറഞ്ഞപ്പോ പുതിയ സിനിമകളൊക്കെ ആവാൻ പോണത്. കഥ പറയാനായിട്ട് ഒത്തിരി പേര് കേൾക്കാനും അതൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇവിടെ
1: പീസായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഇവിടെ വരാറുണ്ട്.
0: കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടി കഥ പറഞ്ഞു, അത് റെഡിയായി, അതൊക്കെ പോയിട്ടുണ്ട്.
1: ഇപ്പൊ ചേട്ടന്റെ കുടുംബമായ മക്കൾ ഇതിലൊക്കെ കൃഷിയിലൊക്കെ ഭയങ്കര ഉത്സവം കാണിക്കാറുണ്ടോ?
0: കഴിഞ്ഞ വർഷം പച്ചക്കറി മുഴുവൻ പറ്റും എന്റെ മൂത്ത മോളാണ്. ഇളയവള് ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കും, ജ്യൂസ് കൗണ്ടറിൽ നിൽക്കും, പിള്ളേരാണ് എല്ലാം കൂടുതലും, വൈഫും വരും, എല്ലാരും ഉണ്ടാവും.
1: കുടുംബത്തോടെ ഒത്തൊരുമിച്ച് ചെയ്യാണ് ഈ കൃഷി?
0: അതെ അതെ, പെങ്ങന്മാരുടെ പിള്ളേർ എല്ലാരും ഉണ്ടാവും. ആദ്യം ഇവിടെ പച്ചക്കറി ഇട്ടുകൊണ്ടിരുന്നത് പെങ്ങളുടെ മോനാണ്, എല്ലാരും വീട്ടിലെല്ലാരും വരും.
1: സന്തോഷത്തോടെ അല്ലേ എല്ലാവരും ഒരുമിച്ചിട്ട്?
0: ചെറുതായിട്ടൊരു പൈസ കൊടുത്തുവിടും, അവർക്ക് സന്തോഷം, പോക്കറ്റ് മണിയായി, ഡെയിലി ഇത്ര വരുമാനം വരുമല്ലേ. മക്കളൊന്നും മേടിക്കാറില്ല, മറ്റേ പെങ്ങളുടെ പിള്ളേര്
1: നമ്മള് മേടിക്കാറുണ്ട്.
2: എന്റെ ഇടം എന്റെ കൃഷിയിടം എന്ന പ്രോഗ്രാമിൽ ശ്രീനിവാസൻ പൊന്നാക്കിയ കണ്ടനാടൻ ഓർമ്മകളും കൃഷി അനുഭവങ്ങളും പങ്കുവച്ച് ഇതുവരെ കൂടെയുണ്ടായിരുന്ന മനു ഫിലിപ്പിന് നന്ദി.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നോ, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
0: 9995871111.

0: പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, തെരേസാസ് പി ജി ഡി പി ആർ ജെ അറ്റ് ജിമെയിൽ ഡോട്ട് കോം.
1: TERESASPGDPRJ@gmail.com. അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
2: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
1: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: ഹൃദയത്തിൽ ഇന്ന് ഗിഫു മേലാറ്റൂർ എഴുതിയ മാളം നഷ്ടപ്പെട്ടവരുടെ സങ്കീർത്തനങ്ങൾ എന്ന ചെറുകഥ കേൾക്കാം. അവതരണം അമീറ ജബീൻ.
1: നഷ്ടപ്പെട്ടവരുടെ സങ്കീർത്തനങ്ങൾ. പണം മാത്രമാണ് എല്ലാമെന്ന് ബോധ്യമായ നിമിഷങ്ങളായിരുന്നു അത്. പണത്തിനുമേൽ പരുന്തും പറക്കില്ല എന്ന പ്രമാണം അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് അയാൾ ഒരു റോമൻ സിഗരറ്റിന് തീ കൊളുത്തി. കീശയിൽ നിന്നും കറൻസി നോട്ടുകളെടുത്ത് അയാൾ വായുവിലേക്കിട്ടു. താഴെ വീഴുന്നതിന് മുമ്പ് അവ കളിക്കാനും കാറികളെ നോക്കാനും വന്ന കുട്ടികളുടെ കൈകളിലായിരുന്നു. ആരാധന നിറഞ്ഞ അവരുടെ നോട്ടത്തിൽ ലോകം മുഴുവൻ പിടിച്ചടക്കിയ സംതൃപ്തി തനിക്കുണ്ടായതായി അയാൾ അറിഞ്ഞു. പണമാണ് മനുഷ്യന്റെ മാന്യതയുടെ അളവ് കോലെന്ന് ആരോ പറഞ്ഞത് അയാൾ ഓർത്തു. ഇനി താൻ എല്ലാവരുടെയും മുഖത്തൊന്ന് നോക്കും, എന്നിട്ട് വിളിച്ചു പറയും, ഇതാടാ ഞാൻ വന്നിരിക്കുന്നു, ഇന്ന് ഈ ഗ്രാമം മുഴുവൻ വൻവിരയ്ക്ക് വാങ്ങുവാൻ എനിക്ക് ത്രാണിയുണ്ടടാ. പകരം വീട്ടിയ ഒരു ക്രൂരമായ സംതൃപ്തി അയാളിൽ നിറഞ്ഞു. അച്ഛനിൽ നിന്ന് തുടങ്ങാം. പണമില്ലാത്തതിന്റെ ആട്ടും തുപ്പും. പഠിപ്പിക്കാൻ വിട്ട് പഠിച്ചിറങ്ങിയപ്പോൾ ഒരു തൊഴിൽ രഹിതനായി കഴിഞ്ഞുകൂടേണ്ടി വന്ന ദിനങ്ങൾ. 10-ാം ക്ലാസ് ഫൈനൽ 2 പ്രാവശ്യം എഴുതി മാത്രം പാസ്സായപ്പോൾ അച്ഛൻ പറഞ്ഞതോർക്കുന്നു. ഒരു തെങ്ങിന്റെ നട്ടിരുന്നെങ്കിൽ കായ്ച്ചേനെ. ജ്യേഷ്ഠൻ പണ്ടേ പ്രവാസിയായിരുന്നു. ദുബായ് എന്ന സ്വപ്നഭൂമിയിലെത്തി പണം കൊയ്യുന്ന ജ്യേഷ്ഠന്റെ കുത്തുവാക്കുകൾ അക്ഷരങ്ങളായി ഓരോ ആഴ്ചയും തന്നെ തേടിയെത്തുമായിരുന്നു. തന്റെ നല്ല വശങ്ങൾ മനഃപൂർവ്വം മൂടിവെച്ച് തന്റെ തെറ്റുകൾ കൈപ്പിഴകൾ മാത്രം ചികഞ്ഞെടുത്ത് തേജോവധം ചെയ്യാൻ മിടുക്കുണ്ടായിരുന്നു ജ്യേഷ്ഠന്. ഉപരിപഠനത്തിനയക്കാൻ അച്ഛന് താല്പര്യമില്ലെങ്കിലും തന്റെ നിർബന്ധത്തിന് പട്ടണത്തിലെ കോളേജുകൾ ചേർന്നു. കൂട്ടുകാരുടെ കൂടെ കൂടിയപ്പോൾ ദുഃഖങ്ങളും വേദനകളും മറക്കാൻ കാരണവുമായി. കോളേജ് വിശേഷങ്ങളുമായി കൂട്ടുകാരുമായി സമയം പോകുന്നതറിയാതെ സല്ലപിക്കുമ്പോൾ സമയം 12:00 കഴിഞ്ഞുവെന്ന ബോധം വൈകിയാണ് വന്നിരുന്നത്. പരിഭ്രമത്തോടെ വീട്ടിലെത്തി. അടുക്കള വാതിലിൽ തട്ടി. ഉറങ്ങാതിരിക്കുന്ന അമ്മ വാതിൽ തുറക്കുമ്പോൾ അച്ഛനറിയരുതേ എന്നായിരുന്നു പ്രാർത്ഥന. അകത്തുകടന്ന് മുറിയിലേക്ക് നടക്കുമ്പോൾ അച്ഛൻ ഇടിവെട്ടുന്ന സ്വരം, നിൽക്കവിടെ. പിന്നെ അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞത്? അമ്മയാണ് എല്ലാറ്റിനും വളം വെച്ച് കൊടുക്കുന്നതെന്നാണ് അച്ഛൻ പക്ഷം. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പരസ്യമായ സംസാരങ്ങളിൽ തന്റെ നിശാസഞ്ചാര ഗമനമായിരുന്നു മുഖ്യവിഷയം. വിഷയം ജ്യേഷ്ഠൻ അറിയുന്നു. കത്തുകളിൽ ശകാരത്തിനും പരിഹാസത്തിനും മൂർച്ച കൂടി. ആഴ്ച ആദ്യമെത്തുന്ന തപാൽ ശിപായിയെ തന്നെ വെറുത്തു. പിന്നീട് അച്ഛന് അസുഖം ബാധിച്ച് കിടക്കയിലായി. മുമ്പ് ഇടയ്ക്കുണ്ടാകുന്നതിന്റെ മൂർച്ചയായിരുന്നു. അവസാന നിമിഷങ്ങളിൽ ആ വിറയാർന്ന കൈകൾ തന്റെ നേരെ ഉയരുന്നത് കണ്ടിരുന്നു. പിന്നെ അച്ഛന്റെ ജീവിതത്തിനും അന്ത്യമായി. പഠനം പൂർണമായി തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. വീട്ടുകാര്യങ്ങളിൽ പരിപൂർണ ശ്രദ്ധയായി. കൃഷി ഇറക്കുന്നതിനും വിളവിന് ശുശ്രൂഷകൾ ചെയ്യുന്നതിനും വളമിടുന്നതുമെല്ലാം സ്വന്തം തലയിലായി. പിന്നെ ജ്യേഷ്ഠന്റെ ചിന്തയിൽ മറ്റൊന്നുണ്ടായി. ഒഴിഞ്ഞുകിടക്കുന്ന കുന്നു നിറയെ റബ്ബർ വയ്ക്കുക. പറങ്കിമാവുകൾ വെട്ടിമുറിച്ച് തൈകൾ വരുത്തിവെച്ച് അതിന്റെ കാലങ്ങളിൽ വളമിടിയിലും മറ്റുമായി സമയങ്ങൾ യഥേഷ്ടം ചെലവാക്കിക്കൊണ്ടിരുന്നു. ജ്യേഷ്ഠന്റെ കത്തുകളിൽ കുറ്റപ്പെടുത്തലുകൾക്ക് പുതിയ രൂപങ്ങളുണ്ടായി. റബ്ബർ കൃഷിക്ക് വേണ്ടി അയച്ച പണത്തിന്റെ വരവ് ചെലവ് കണക്കുകളിൽ താൻ കൃത്രിമം കാണിക്കുന്നുവെന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാനാണ് തോന്നിയത്. പക്ഷേ ഈ നാടും വീടും ഗ്രാമവും തന്റെ പേരുകൾ അത്ര കണ്ട് ആഴത്തിലിറക്കിയിരിക്കുകയാണല്ലോ. അത് പറിച്ചെടുത്ത് അത്ര പെട്ടെന്ന് ഇങ്ങനെയാണ്. എല്ലാം സഹിച്ച് ക്ഷമിച്ച് കഴിയവയായിരുന്നു മറ്റൊരു അപവാദത്തിന് തുടക്കമിട്ട സംഭവങ്ങളുടെ പൂരം. പണിക്കാരെ വിളിക്കലും അവരെ നിയന്ത്രിക്കലുമെല്ലാം തന്റെ കീഴിലായിരുന്നു. അവരിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ലക്ഷ്മി. കറുത്ത കണ്ണുകളും നുണക്കുഴികൾ വിരിയുന്ന കവിളുകളും കൊച്ചരി പല്ലുകൾ നിറഞ്ഞ ചിരിയുമുള്ള ലക്ഷ്മിയോട് പ്രത്യേകം ഒരടുപ്പമുണ്ടായിരുന്നു. അവളുടെ സാമീപ്യവും

കൊഞ്ചൽ മൊഴികളും കാതിനിമ്പവും രസകരവുമായിരുന്നു. നാട്ടുകാര്യങ്ങളും സിനിമയെപ്പറ്റിയുമൊക്കെ വാചാലമായി അവൾ പറയുന്നത് കേൾക്കാൻ ഏറെ താല്പര്യമുണ്ടായിരുന്നു. പണിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴും സഹായിക്കുമ്പോഴുമെല്ലാം ലക്ഷ്മിയുടെ സാമീപ്യത്തിനാണ് കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. അവളുടെ സംസാരത്തിലെ കൊഞ്ചലും പരിഭവവും എല്ലാം എന്നും ഹരമായിരുന്നു. മമ്മൂട്ടിയുടെ ഒരു സിനിമ കണ്ടുട്ടോ, എന്ത് രസമാണെന്നറിയോ, മേത്തൂന്ന് കണ്ണെടുക്കൂല, അത്ര സുന്ദരനാ മമ്മൂട്ടി, അവൾ പറയും. ഓ എന്ത് സുന്ദരൻ, ഒരു സൗന്ദര്യവുമില്ല മമ്മൂട്ടിക്ക്, അവളെ ചൊടിപ്പിക്കാൻ പറയും. അപ്പോൾ പെയ്യാൻ പോകുന്ന മേഘങ്ങളായിരിക്കും അവളുടെ മുഖം നിറയെ. പരിഭവത്തോടെ അവൾ മുഖം തിരിക്കുന്നത് കാണുമ്പോൾ പിന്നെയും പറയും താൻ, എന്താ നിന്റെ മമ്മൂട്ടിക്കിത് പെരുത്ത കാര്യം? ഹും, ഇയാളോട് ഇനി ഞാൻ മിണ്ടൂല. മമ്മൂട്ടി സുന്ദരനല്ലാതെ സിനിമയിലെ മമ്മൂട്ടിയോളം സൗന്ദര്യം വേറെ ആർക്കുണ്ട്? അവസാനം താൻ സമ്മതിച്ചു കൊടുക്കും. ശരി, നിന്റെ മമ്മൂട്ടിക്ക് തന്നെ ആ സൗന്ദര്യം, സന്തോഷായില്ലേ? അവളുടെ മുഖത്ത് അപ്പോൾ വിരിയുന്ന പുതുപുതുക പൂക്കൾ ആസ്വദിക്കുമ്പോൾ അവൾ പറയും ലജ്ജയോടെ, ഇയാൾക്കുണ്ടിട്ടോ മമ്മൂട്ടിന്റെ അത്ര ഭംഗി. വീട്ടിലെ മറ്റു ജോലികൾക്കെല്ലാം അവളെയാണ് വിളിച്ചത്. ഇത് മറ്റു പണിക്കാർക്ക് പിടിച്ചില്ല. അവൾ അസൂയ പാഠമൊരുക്കി, അതിൽ പരദൂഷണത്തിന്റെ വിത്തുകൾ വിതച്ചു. സംഗതിക്ക് വിത്തുകൾ അതിവേഗം പരന്നു തുടങ്ങി. താനും ലക്ഷ്മിയും തമ്മിൽ അവിഹിതമായി എന്തോ ബന്ധമുണ്ടെന്ന് വിഷയം വീട്ടിലുമെത്തി. അമ്മ നോട്ടം കൊണ്ട് എതിർത്തു. കുഞ്ഞു പെങ്ങൾ കൂട്ടുകാരികളോട് പറഞ്ഞു. മറ്റു സഹോദരിമാർ സ്നേഹത്തോടെ എതിർത്തു. നാട്ടുകാർ പൂർവാധികം ശക്തിയായി പൊടിപ്പും തൊങ്ങലുമായി പരദൂഷണം വ്യാപിപ്പിച്ചു. മനസ്സ് കൊടുങ്കാറ്റിന്റെ പിടിയിലായി. എന്തൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്? ചിന്തിക്കുക കൂടി ചെയ്യാത്ത കാര്യങ്ങൾ. കാണുന്നവരൊക്കെ അർത്ഥം വെച്ച് മൂളാൻ തുടങ്ങി. സുഹൃത്തുക്കൾ പച്ചയായി അന്വേഷിച്ചു. എങ്ങും എവിടെയും പരിഹാസത്തിന്റെ അലകൾ മാത്രം. അവസാനം തനിക്കും ഒരു ധൈര്യം വന്നു. ലക്ഷ്മിയുമായി സംസാരിച്ചപ്പോൾ അവൾക്കുമുണ്ടായി തന്റെ ഇടം. വീട്ടിലെ ജോലികൾക്ക് പിന്നീട് അങ്ങോട്ട് അവളെ മാത്രമായി വിളിച്ചു തുടങ്ങി. അവളെ തൊട്ടുരുമിക്കൊണ്ട് ജോലികളെടുത്തു. നെല്ലിൽ കള പറിക്കുമ്പോഴും വളമിടുമ്പോഴും ഞാറ നട്ടുകൊണ്ടിരുന്നപ്പോഴുമൊക്കെ അവളുടെ തൊട്ടടുത്തു മാത്രമായി തന്റെ സ്ഥാനം. അസൂയക്കാർക്ക് ഈ കാഴ്ച അനുഗ്രഹമായി. അവർ വാർത്ത വിശ്വസിക്കാത്തവരെ കയ്യോടെ കൂട്ടിക്കൊണ്ടുവന്ന് സംഗതിയുടെ ഗൗരവം കാട്ടിക്കൊടുത്തു. ആയിടെ പകുതിയായ ഒരു പൗഡർ ടിൻ അവൾക്ക് നൽകിയതും ജ്യേഷ്ഠൻ കൊടുത്തയച്ചിരുന്ന ബ്ലൗസ് പീസുകളിൽ ഒരെണ്ണം അവൾക്ക് കൊടുത്തതും കൊടുങ്കാറ്റിനു കാരണമായി. പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ പറയാൻ ആളുണ്ടായി. ഇപ്പോ അവളുടെ ചെലവ് നോക്കുന്നത് പോലും അവനാണ്. അവളുടെ ഒരു ഭാഗ്യമേ. ഇങ്ങനെ പോയി സംസാരങ്ങൾ. അമ്മയും സഹോദരിമാരും ചോദിച്ചപ്പോൾ താൻ അതിലെ സാധാരണത്വം വെളിപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഒരു പൗഡർട്ടിനും ബ്ലൗസീസും കൊടുത്തെന്ന് വെച്ച് ഇങ്ങനെ പറയാൻ മാത്രം? അമ്മയും സഹോദരിമാരും തിരുത്തിയതി. മോനെ, നീ ഒരു അന്തസ്സുള്ള കുടുംബക്കാരനാണ്. നിന്റെ അന്തസ്സും അഭിമാനവും നീ കളഞ്ഞു കുളിക്കരുത്. അവർക്ക് എന്ത് കിട്ടിയാലും അത് ലാഭം. നിന്റെ നിലയും വിലയും നീ നോക്കേണ്ടേ? തന്റെ മാനസികാവസ്ഥ ചിലരോട് മാത്രം പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടി ഒരു പരിപാടിയിട്ടു, തന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. തന്റെ പ്രായസഹജമായ വികാരവും എടുത്തുചാട്ടവുമാണ് ഈ സംഭവങ്ങൾക്കൊക്കെ നിദാനമെന്നായിരിക്കാം എല്ലാവരും കരുതിയത്. ഇനി വിവാഹത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുവെന്നിരിക്കട്ടെ. തനിക്കെന്താണ് സ്വന്തമെന്ന് പറയാനുള്ളത്? ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാൻ എന്ത് ആസ്തിയാണ് തന്നിൽ? തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും ജ്യേഷ്ഠനും വീട്ടുകാർക്കും വേണ്ടി ചെലവഴിച്ചു. റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിലും അവയ്ക്ക് യഥാകാലങ്ങളിൽ വളം ചെയ്യുന്നതിലും പണിക്കാരെ ഒരുക്കി നിർത്തുന്നതിലും മാത്രം ശ്രദ്ധിച്ച് തന്റെ നല്ല കാലങ്ങൾ സ്വയം ബലികഴിക്കുകയായിരുന്നു. ജ്യേഷ്ഠൻ നല്ല പ്രായത്തിൽ സ്വപ്നഭൂമിയിലെത്തി നല്ലവണ്ണം ഉണ്ടാക്കി. തനിക്കായി എന്താണിവിടെ ഉള്ളത്? ഇല്ല, ഒന്നുമില്ല, ഒന്നും. അവശേഷിച്ചത് ചീത്തപ്പേരും അവഹേളനയും മാത്രം. നെൽ വയലുകൾക്ക് മീതെ ചുവന്ന സന്ധ്യകൾ പ്രത്യക്ഷമാകുമ്പോൾ മനസ്സിൽ ചിന്തകളുടെ വേലിയേറ്റമുണ്ടാകും. സുഹൃത്തുക്കളെല്ലാവരും പഠിച്ച് ഓരോ വഴികളിൽ പ്രവേശിച്ചു. ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ആയപ്പോൾ ചിലർ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിതനില ഭദ്രമാക്കി. ഇനിയും ചിലർ അന്യനാടുകളിൽ ചേക്കേറി വിദേശ നാണയങ്ങൾ വാരിക്കൂട്ടി. തനിക്കായി ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. ഇനി തനിക്കൊന്നുമില്ല ആലോചിക്കാനും. പോകുക തന്നെ, പോകുക തന്നെ. വിസ ശരിയാക്കി ആകാശമാർഗേനെ പറക്കുമ്പോൾ മനസ്സ് നിറയെ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള ആർത്തിയായിരുന്നു. പിന്നെ മരുഭൂമിയിലൂടെ നീരുറവ കണ്ടെത്തി കിട്ടിയതൊക്കെ വാരിക്കൂട്ടി നാട്ടിലെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഒഴിവ്

0: കളിൽ മരുഭൂമിയിൽ കാണുന്ന കാക്കക്കോലിന്റെ തണലിലിരിക്കുമ്പോൾ മനസ്സ് ഒരു പന്തയ കുതിരയായി പിന്നിട്ട് പഴുത്താരകളിലൂടെ സഞ്ചരിക്കും. കൂട്ടുകാരി ലക്ഷ്മി, നാട്, നാട്ടാർ, തന്റെ ഇന്നലകൾ, അങ്ങനെ പലതും. കൊയ്ത്ത് കഴിഞ്ഞ് വയലുകളിൽ കുട്ടിയും കോലും കളിക്കുന്ന കുട്ടികൾ, ഞണ്ടുകൾ ഉണ്ടാക്കിയ മടകൾ മീനച്ചൂടൽ ഉണങ്ങി വരണ്ടിരിക്കും. ആ വയൽവരമ്പിലൂടെ ലക്ഷ്മിയുമൊത്ത് എത്ര തവണ നടന്നിരിക്കുന്നു. അവളുടെ ഒരു കൈയിൽ മേഞ്ഞു നടക്കുന്ന ആടിന്റെ കയറുണ്ടാകും, ഒരു കൈയിൽ പുസ്തകവും. അത് വായിച്ച് ആ കഥകൾ പറയും. അങ്ങനെ നാട്ടിൽ നിന്നൊരു സുഹൃത്ത് എഴുതി, ലക്ഷ്മിയെ ഒരുവൻ കെട്ടിക്കൊണ്ടുപോയെന്ന്. ചത്ത മനസ്സിലെ അവ്യക്ത ചിന്തകളെ സ്വരുക്കൂട്ടിയെടുക്കാൻ ശ്രമിച്ചു. പിന്നീട് വർഷങ്ങളുടെ പലായനം പോലെ ഒരു സുപ്രഭാതത്തിൽ സ്വന്തം നാട്ടിലെ പഴമയുടെ കാറ്റേറ്റുവാങ്ങാൻ താൻ വന്നിരിക്കുന്നു. തന്റെ ഇന്നലകൾ പണ്ടുറങ്ങുന്ന ഭൂമി, തന്റെ തീരുമാനങ്ങളെ സ്വീകരിക്കുകയും അവഗണിക്കുകയും ചെയ്ത ഭൂമി. വയലിലേക്കിറങ്ങിയപ്പോൾ ലക്ഷ്മിയുടെ ഗന്ധം മൂക്കിലടിച്ചു. അവളെ ഇനി കാണാനൊക്കില്ലെന്നറിഞ്ഞപ്പോൾ നഷ്ടബോധത്തിന്റെയോ ഗൃഹാതുരത്വത്തിന്റെയോ എന്തൊക്കെയോ മനസ്സ് നോവിക്കുന്നു. വെറുതെ മഴമേഘങ്ങളെ കാത്തുകഴിയുന്ന ഭൂമിയിലെ ശാദലങ്ങളിലൊന്നിരുന്നു താൻ ഇന്ന് എല്ലാം നേടിയിരിക്കുന്നുവോ? എന്ത് നേടി? പണം മാത്രം. പണം കൊണ്ട് സാധിക്കുന്ന എന്ത് താൻ നേടി? എന്നാ തിരിച്ചു പോകുന്നേ? ഞെട്ടിപ്പോയി, അറിയാതെ പറഞ്ഞുപോയി. ഉടനെ നടന്നു പോകുന്ന ആ മനുഷ്യൻ വർത്തമാനകാലത്തിന്റെ കാവൽക്കാരൻ തന്നെ. തന്നെ നഷ്ടപ്പെട്ട നാട്, തനിക്ക് നഷ്ടപ്പെട്ട തന്റെ സ്വന്തങ്ങൾ, ആർക്കോ ഏതോ തമ്മിലറിയാത്തവർക്ക് വേണ്ടി വിയർപ്പൊഴുക്കി എല്ലാം പിടിച്ചെടുക്കാൻ ശ്രമിച്ച താൻ വ്യർത്ഥമായ സ്വപ്നങ്ങളെ മേയാൻ വിട്ട് വയലോരത്തെ പുല്ലിലെ ചാർത്തിൽ തലചായ്ച്ചുകൊണ്ട് ദേശാടനത്തിനിടയിൽ കിട്ടിയ തണൽ പോലെ അയാൾ അവിടെ ഒരനാഥനായി.
1: കഥാനത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ഗിഫു മേലാറ്റൂർ എഴുതിയ മാളം നഷ്ടപ്പെട്ടവരുടെ സങ്കീർത്തനങ്ങൾ എന്ന ചെറുകഥ. അവതരിപ്പിച്ചത് അമീറ ജബീൻ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. ദേഖോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്, അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം ആരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഹനാൻ ഫാത്തിമ. കഴിഞ്ഞ എപ്പിസോഡിൽ മഴക്കാലത്ത് ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് അതിന്റെ തുടർച്ചയായി മഴക്കാലത്ത് കൂടുതലായി കാണപ്പെടുന്ന രോഗങ്ങളും അവയിൽ നിന്ന് എങ്ങനെ സ്വയം രക്ഷിക്കാമെന്നും നമുക്ക് ഡോക്ടറിലൂടെ മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ തഹസീൻ ബഷീർ. നിലവിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇന്റേണൽ മെഡിസിൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടർ തഹസീൻ ബഷീർ ഇന്ന് നമ്മോടൊപ്പം പ്രധാന വിവരങ്ങൾ പങ്കുവെക്കുന്നു. സോ വെൽക്കം ടു ദ പ്രോഗ്രാം ഡോക്ടർ. ഡോക്ടർ, ഈ ക്ലൈമറ്റ് ചേഞ്ച് അതുപോലെ തന്നെ അൺപ്രഡിക്റ്റഡ് റെയിൻഫോൾ എന്നിവ രോഗങ്ങളുടെ വ്യാപനത്തെ ബാധിക്കുന്നുണ്ടോ?
1: ഉറപ്പായിട്ടും, അതൊരു സംശയമല്ല. ഈ ക്ലൈമറ്റ് ചേഞ്ച് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ ഇഷ്യൂ മാത്രമല്ല, ഇതൊരു ഹെൽത്ത് എമർജൻസി കൂടിയാണ്. ഈ ഒരു സമയങ്ങളിൽ പല കാരണം വെച്ചാൽ ഇത് സംഭവിക്കുന്നത് മൂന്ന് രീതിയിലാണ്. ഒന്നാമത്, കേരളത്തിൽ നമ്മുടെ ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ അത് വെള്ളക്കെട്ടുകൾ ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എവിടെയും വെള്ളക്കെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൊതുകുകൾക്ക് എന്തെയും അത് ബ്രീഡ് ചെയ്യാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഉണ്ടായിക്കൊടുക്കുന്നത്. രണ്ടാമത്, ഈ മഴ കാരണം നമുക്ക് എന്തെയും ഹ്യൂമിഡിറ്റി സാധാരണ രീതിയിൽ കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തെയും നമ്മുടെ ഡെങ്കിയുടെ മോസ്കിറ്റോ, നമ്മുടെ ഡെങ്കിയുടെ കൊതുക്, നമ്മൾ പറഞ്ഞ പോലെ ഈഡിസ് കൊതുക് പറയണത്, അവരെന്തെയും എത്ര ഹയർ ആൾട്ടിറ്റ്യൂഡിലുള്ള ഒരു സർവൈവ് ചെയ്യാൻ ചാൻസും ഒരു കൂടുതൽ കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് സാധാരണ നമ്മൾ ഈ ലോ ലെവൽ ഗ്രൗണ്ട്സിൽ കാണുന്ന പോലെ, സാധാരണ ഡിസ്ട്രിക്ട്സിലെ പോലെയല്ല, ഇവർ ഈ വലിയ വലിയ ഈ ഹയർ ഏരിയാസിൽ കാണുന്ന പോലെ ഈ മൂന്നാർ വയനാട് ഡിസ്ട്രിക്ട്സിലും ഇപ്പോൾ ഡെങ്കി ചാൻസസ് വരുന്നുണ്ട്. അത് ഈ ഒരു രണ്ടാമത്തെ ഫാക്ടറും കൂടിയാണ്. മൂന്നാമത്, പെട്ടെന്ന് വെള്ളം നമ്മുടെ വെള്ളക്കെട്ട് കൂടുന്നു, പെട്ടെന്ന് അത് ഡ്രൈ ആവുന്നു. ഈ ഒരു വെള്ളത്തിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ

0: നേരാണ് പ്രോപ്പർ ആവാത്തതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു വെള്ളം ഇൻഫെക്റ്റഡ് ആവാനും കണ്ടാമിനേഷൻ ആവാനുള്ള ചാൻസസ് കൂടി കൂടുതലാണ്. ഈ ഒരു മൂന്ന് കാരണങ്ങളാണ് ഇത് എന്ത് ചെയ്യണത്, ഈ ഒരു രോഗങ്ങളെ വഷളാക്കുന്നത്.
1: അപ്പൊ ഈ മഴക്കാലത്ത് പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാറുണ്ടോ?
0: ഒരു റോഡ് സൈഡ് ജ്യൂസ്, അതൊരു ഗ്ലാസ് ഹെപ്പറ്റൈറ്റിസ് എ ആകാം. തമാശ പറയല്ല, ബിക്കോസ് ഇത് നമ്മൾ കാണുന്ന ഒരു ഫാക്ടാണ്. ഈ പണ്ട് കാലങ്ങളിൽ കാണുന്ന പോലെ ഹെപ്പറ്റൈറ്റിസ് എ അല്ല ഇപ്പത്തേത്. അത് തന്നെ നമ്മൾ പണ്ട് പറയുമ്പോൾ ചെറിയൊരു മഞ്ഞപ്പിത്തം വരും, അത് പോകും. ഇപ്പൊ വരുന്ന ഹെപ്പറ്റൈറ്റിസ് എ കാണുന്ന പാറ്റേണ്, അത് ലിവറിനെ പെട്ടെന്ന് രീതിയിലുള്ള ഗുരുതരാവസ്ഥയിലോട്ടാണ് കൊണ്ടുവന്നത്. ഇതൊക്കെ സംഭവിക്കാൻ എന്തുകൊണ്ടാണെന്ന് രീതിയിൽ വെച്ചാൽ, നമ്മൾ ഈ മഴക്കാലം വരുമ്പോൾ ഞാൻ ചോദിപ്പിച്ചല്ലോ, ഒരു ഹ്യൂമിഡിറ്റി വരും, നമ്മളൊരു പുഴുക്ക് വരും, അത് കാരണമുള്ളൊരു ചൂട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ അത് ഓരോ 20 മിനിറ്റ്സ്, ഓരോ അരമണിക്കൂർ കൂടുന്തോറും മെല്ലെ ഈ രോഗാണുക്കൾ അതിൽ കെട്ടി നിൽക്കാനും അത് അതിന്റെ വളർച്ച ഇരട്ടി ഇരട്ടിയായി കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത് നമ്മൾ ഈ കാണുന്ന ഈ സ്ട്രീറ്റ് ഫുഡല്ലോ, എന്തുകൊണ്ടാച്ചാൽ ഈ സ്ട്രീറ്റ് ഫുഡ് കാണുന്ന നമ്മൾ ഈ കട്ട് ഫ്രൂട്ട്സ്, നമ്മൾ ഈ വേവിക്കാത്ത അല്ലെങ്കിൽ ജസ്റ്റ് റോ സാലഡ് പച്ചക്കറികൾ, പിന്നെ അതുപോലെ തന്നെ ഐസ്, പിന്നെ റോഡ് സൈഡിൽ കാണുന്ന ജ്യൂസുകൾ, ഇവരുടെയൊക്കെ വെള്ളത്തിന്റെ സോഴ്സ് കൺട്രോളല്ല. സോഴ്സ് കൺട്രോളല്ല പറയാൻ കാരണം വെച്ചാൽ, അത് എവിടുന്ന വെള്ളം വരുന്നത്, എവിടുന്ന എടുക്കുന്നത്, അത് പ്യൂരിഫൈഡ് ആണോ, അതിന് അതിന്റെ ഹൈജീൻ ഉണ്ടോ, ഇതൊന്നും പ്രോപ്പർലി നമ്മൾ മോണിറ്റഡ് അല്ല. പിന്നെ അടുത്തൊരു വലിയൊരു മിസ്റ്റേക്ക്, നമ്മളിപ്പോ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, അവര് ഭക്ഷണം പാചകം ചെയ്തു കഴിഞ്ഞാൽ, അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു പോർഷൻ ഫുഡ് എന്ത് ചെയ്യും, അവര് എടുത്തു വെക്കും. അപ്പൊ അതും പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എടുത്തു വെച്ച് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളത് പ്രിസേർവ് ചെയ്തില്ലെങ്കിൽ അതെന്ത് ചെയ്യും, അതും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ കാരണം വരുന്ന അസുഖങ്ങൾ ഏതൊക്കെ വെച്ചാൽ, ടൈഫോയിഡ് ഞാൻ പറഞ്ഞ പോലെ, മഞ്ഞപ്പിത്തത്തിന്റെ ഹെപ്പറ്റൈറ്റിസ് എ, പിന്നെ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, വയറുവേദന, ഛർദിയുള്ള രീതിയിലുള്ള ബാക്ടീരിയയുടെ അസുഖങ്ങൾ വെച്ച് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു സിമ്പിൾ ഒരു 5 കാര്യങ്ങൾ, ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ, 5 കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ വന്ന പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഒന്നാമത്, നമ്മളെപ്പോഴും സ്ട്രോങ് റൂൾ നമ്മൾ വീട്ടിൽ വെക്കുക, അതായത് നമ്മൾ ചൂടോടെ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് മാത്രമേ കഴിക്കൂ. ഓക്കെ, അത് പിന്നീടത്തേക്ക് കഴിക്കാനോ മാറ്റി വെക്കാനോ റീഹീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കരുത്. രണ്ടാമത്, വെള്ളം വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് സീൽഡ് ആയിട്ടുള്ള പാക്കേജ് ആയിട്ടുള്ള വെള്ളം മാത്രം വാങ്ങുക. പിന്നെ ഈ വേവിക്കാത്ത പച്ചക്കറികളായിട്ടുള്ള ഇപ്പൊ സാലഡ്സ് ഒക്കെ ഒരു ട്രെൻഡാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ആൾക്കാരില്. അപ്പോൾ അവർ ആ റോ ഫുഡ് ആയിട്ടുള്ള അൺകുക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് പുറത്തുനിന്ന് വാങ്ങുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഈ മാംസ പലഹാരങ്ങൾ, ഇറച്ചിയാണെങ്കിൽ മീനാണെങ്കിലും, ഇതെല്ലാം പ്രോപ്പറായിട്ട് നന്നായിട്ട് പാചകം ചെയ്യണം. ഭക്ഷണത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റിസ്ക് എടുത്ത് കഴിക്കാൻ നിൽക്കണ്ട, അത് വലിച്ചെറിയുക.
1: നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഭക്ഷണ രീതിയിലും അതുപോലെ തന്നെ ജീവിത ശൈലിയിലും എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് വരുത്താൻ പറ്റുക?
0: ഏറ്റവും നല്ല വാക്സിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലില്ലാത്തൊരു സംഭവമാണ് നമുക്ക് ദൈവമായിട്ട് തന്ന കുറച്ച് കാര്യങ്ങൾ. അതിലൊന്നാണ് നമ്മുടെ ഉറക്കം, നല്ലൊരു ഭക്ഷണം, വ്യായാമം. ഇതിന് മൂന്നിനും തോൽപ്പിക്കാൻ ഒന്നുമില്ല. പിന്നെ ചോദിച്ച സ്ഥിതിക്ക് കുറച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സായിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതിലൊന്നാമത് നമ്മുടെ വൈറ്റമിൻ സി. വൈറ്റമിൻ സി പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന വലിയൊരു വൈറ്റമിനാണ്. അത് ഏതിലൂടെയൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ, നമുക്ക് നാരങ്ങ, ഈ ഓറഞ്ച്, പിന്നെ നെല്ലിക്ക, പിന്നെ സിങ്ക്, അതിൽ പംകിൻ സീഡ്സ്, നമ്മുടെ സാധാരണ കാണുന്ന നട്സ്, നമ്മളെ പയർവർഗ്ഗങ്ങളിലൊക്കെ സിങ്ക് ഉണ്ടാവും. പിന്നെ മഞ്ഞൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞളും ഇഞ്ചിയും, അത് നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഒരു എഫക്റ്റാണുള്ളത്. പിന്നെ എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സ്, അതായത് നമ്മുടെ തൈര് എപ്പോഴും നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്ത് നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ, ചെറുതായി കാണുന്ന ഒരു കാര്യമാണ് ഹൈഡ്രേഷൻ. ദിവസം എത്ര വെള്ളം നമ്മൾ കുടിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2.5 to 3 liters വെള്ളം കുടിക്കണം. നമ്മൾ വിചാരിക്കുക ഈ ഒരു മഴക്കാലത്തും, അല്ലെങ്കിൽ ഈവൻ ഈ എ സിയിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ദാഹം വന്നാലേ വെള്ളം കുടിക്കുള്ളൂ. നമ്മളത് ഭയങ്കര അഡാപ്റ്റ് ചെയ്ത് പോയി. അപ്പൊ നമുക്ക് ദാഹം എന്നുള്ള സിഗ്നൽ വരണമെന്നുണ്ടെങ്കിൽ, നമ്മൾ അത്രയും നമ്മൾ സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷനിൽ മാത്രമേ നമുക്ക് ദാഹം എന്നുള്ള സിഗ്നൽ വരുള്ളൂ. അപ്പോൾ ആ സിഗ്നൽ വരണം എന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ബോട്ടിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു 2 to 2.5 അല്ലെങ്കിൽ 3 liters വരെ ഉത്തമം, ഒരു 3 liters വെക്കണമാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉറക്കം, ഇതൊരു യാതൊരു കാരണവശാലും നിങ്ങളത് കോംപ്രമൈസ് ചെയ്ത്, ബിക്കോസ് ഇതുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഈ വിറ്റാമിൻസും അല്ലെങ്കിൽ എക്സസൈസും എല്ലാം ബെനിഫിറ്റ് ആവുള്ളൂ. ബിക്കോസ് ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഡാമേജുകളും റിപ്പയറുകളും നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ഒക്കെ ബൂസ്റ്റ് ചെയ്യണത്. അതൊരു 7 to 8 hours ഉറങ്ങുക. നമ്മളത് എങ്ങനെയെങ്കിലും ഉറങ്ങിയ പോരാ, നമ്മൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അത് ചുരുങ്ങിയത് അതിൻ്റെ ഒരു 2 to 3 hours കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാനുള്ള പ്രിപ്പറേഷനിലായിരിക്കണം. പിന്നെ മാക്സിമം നമ്മൾ കാണുന്ന ഈ ഷുഗേഴ്സ്, നമ്മൾ ഷുഗർ അധികമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ബിക്കോസ് ഒരുപാട് ഷുഗേഴ്സ് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ എന്ത് ചെയ്യും, അതിനെ ചെറുതാക്കി അതിനെ സപ്രസ് ചെയ്യും.
1: മഴ നനഞ്ഞാൽ ഉടനെ

0: ഇങ്ങനത്തെ പനി വരും എന്നൊരു ധാരണയുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്?
1: നമ്മൾ ഡോക്ടേഴ്സ് റെയിൻ കോട്ട് ഇടാത്ത ദിവസം ഫീവർ വരാറില്ല. അപ്പൊ മഴയല്ല ഫീവർ ഉണ്ടാക്കുന്നത്. സോ അതൊരു തെറ്റായ ധാരണയാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കാണുന്ന ഒരു ധാരണയാണ് മഴ വരുന്നു പുറത്തിറങ്ങരുത്. അത് ഒരു പകുതി ശരിയും പകുതി തെറ്റുമാണായിട്ടുള്ളത്. ശരിയെന്ന് പറയാൻ കാരണം മഴയല്ല അത് പനി ഉണ്ടാക്കുന്നത്. മഴ കാരണം ഞാൻ പറഞ്ഞില്ല ഈ അണുക്കൾ, ഈ അണുക്കളുടെ നന്നായിട്ട് രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ വൈറൽ പനി, അത് ശരീരം നനയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണം വെച്ചാൽ നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മുടെ ഒരു ബോഡി ടെമ്പറേച്ചർ ഒന്ന് കുറച്ചൊന്ന് പതുക്കെ ഒന്ന് കുറയും. പക്ഷെ ഇത് നല്ല ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആ സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ, ചെറിയൊരു ചാൻസ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ നിന്ന് പകർച്ചപ്പനി കിട്ടി, പക്ഷെ ആ കിട്ടുന്ന സമയത്തും ഈ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറച്ച് കുറയുമ്പോൾ ചെറിയ സ്ട്രെസ് വരും. അപ്പോൾ ഓൾറെഡി ഉള്ള വൈറസ് കിട്ടിയ ഒരാൾക്ക് അത് എന്ത് ചെയ്യും, അത് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ട് പടരും. അപ്പോൾ വൈറസ് ഇല്ലാത്തവർക്ക് പനി വരില്ല. സോ വൈറസ് ആണ് പനി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ യഥാർത്ഥ പ്രശ്നക്കാരൻ നമ്മള് ഈ വെള്ളക്കെട്ടും ഈ കൊതുകാണ്, അതാണ് മഴത്തുള്ളികളല്ല. അപ്പോ പൊതുവെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യാം, ആ ഡ്രസ്സ് മാറ്റി നമ്മൾ മാക്സിമം അത് നമ്മള് ശരീരം ഡ്രൈ ആക്കാൻ നോക്കുക. എന്താണെങ്കിൽ മഴ കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ചർമ്മങ്ങളിൽ വരാനുള്ള ഇൻഫെക്ഷൻസും ആൾക്കാർക്ക് കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് വാർദ്ധക്യമായിട്ടുള്ള ആൾക്കാർക്കും കുട്ടികൾക്കും, അവർക്കൊക്കെ ഈ തൊലിയിലൊരു ഇൻഫെക്ഷൻസ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനും ട്രീറ്റ്മെന്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
0: ഏത് ലക്ഷണങ്ങളൊക്കെ കണ്ടാലാണ് വീട്ടില് വിശ്രമിക്കുന്നതിന്റെ പകരം നമ്മൾ ഉടൻ തന്നെ ആശുപത്രിയിൽ പോകേണ്ടത്?
1: നമ്മൾ ആറ് ലക്ഷണങ്ങളാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഈ ആറ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ഗൂഗിളിൽ പോകണ്ട, ഡോക്ടറിന്റെ അടുത്ത് പോയാൽ മതി. അത് ഏതൊക്കെയാ വെച്ചാൽ, നമുക്ക് പനി ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ച പോലെ മൂന്ന് ദിവസം തീരെ മാറാത്ത ശക്തമായിട്ടുള്ള പനി. രണ്ടാമത് നമുക്ക് ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ മെയിനായിട്ട് നോക്കുക, വായിൽ, വായിൻ്റെ ചുറ്റും നമുക്ക് വരിക, മൂക്കിൽ വരാൻ നോക്കുക, അല്ലെങ്കിൽ ബ്ലീഡിംഗ് വരണ, അല്ലെങ്കിൽ ഒരു ആ ഒരു വേറൊരു രീതിയാണ് നമ്മുടെ ശരീരത്തിൽ ഈ റെഡ് സ്പോട്ട് പോലെ, ചുവന്ന സ്പോട്ട്സ് പോലെ, കുത്തുകുത്തു പോലെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. മൂത്രത്തിൽ റെഡ് കളറായിട്ട് വരിക, അല്ലെങ്കിൽ മലം പോകുമ്പോൾ അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടോ ഡാർക്ക് ബ്ലാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രഷ് റെഡ് ആയിട്ടോ പോണ പോലെ ഉണ്ടാവുക. അതാണ് ബ്ലീഡിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. രണ്ടാമത് ശക്തമായിട്ടുള്ള ഛർദി. അപ്പോൾ നമുക്ക് ആ ഛർദി എത്രത്തോളം വെച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റണില്ല, അത് ശ്രദ്ധിക്കപ്പെടാം. നാലാമത്തേത് ഇത് കാരണം നമുക്ക് കൺഫ്യൂഷൻ വരിക, ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ അപസ്മാരം വരിക. അഞ്ചാമത്തേത് വളരെ ശക്തമായിട്ടുള്ള വയറുവേദന. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ കുട്ടികൾക്കും ഭയങ്കര വാർദ്ധക്യമായിട്ടുള്ള ആൾക്കാർക്ക് നല്ല പനി വന്നാൽ ഒട്ടും റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. ഇവരുടെ പനിയുടെ മെക്കാനിസം നമ്മുടെ സാധാരണ ഒരു അഡൾട്ട് ഉള്ള ആൾക്കാരെ പോലെയല്ല, പെട്ടെന്നായിരിക്കും സിവിയർ ആയിട്ട് വരിക. പിന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മൾ പൊതുവെ പറയും രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാം. പക്ഷെ ഈ ഒരു ട്രെൻഡിൽ ഇപ്പൊ ഈ ഡെങ്കി വരുന്ന സമയങ്ങളിൽ ഇത് പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആണ്. ബിക്കോസ് നമുക്ക് ഈ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻ വരിക, അത് ഞാൻ പറഞ്ഞ പോലെ ബ്ലീഡിംഗ് പല സ്ഥലത്തു നിന്ന് വരുമ്പോൾ പ്ലേറ്റ്ലെറ്റ് നമ്മൾ വളരെ ആദ്യം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് കുറയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ കൗണ്ട് ഇനീഷ്യലി കുറയുമ്പോൾ, ആദ്യ രീതിയിൽ കുറയുമ്പോൾ നമ്മൾ ലക്ഷണങ്ങളൊന്നും പ്രത്യേകിച്ച് വരണമെന്നില്ല. പക്ഷെ നമ്മൾ ആദ്യം നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് കാരണമുള്ള ഗുരുതരാവസ്ഥകളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
0: ഡോക്ടർ, ഈ മഴക്കാല രോഗങ്ങളെ കുറിച്ച് ജനങ്ങൾ സാധാരണയായി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകൾ എന്തൊക്കെയാണ്?
1: സോ ഒരു ഡോക്ടറായി ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഏറ്റവും നമ്പർ വൺ മിസ്റ്റേക്ക് സെൽഫ് മെഡിക്കേഷൻ ആണ്, അതായത് സ്വയം ചികിത്സിക്കുക. ഒന്നും നോക്കാണ്ട് നമ്മൾ ഈ ഐബുപ്രൂഫിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് വീട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ അയൽവാസികളുടെ ഇതിനുള്ള പഴയ ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ അയൽവാസികളിൽ കിട്ടുന്ന പ്രോപ്പറായിട്ടുള്ള ഇല്ലാത്ത അഡ്വൈസുകൾ, ഒരു പരിധിയിൽ നല്ലതാണ്, പക്ഷെ അധിക സിറ്റുവേഷനിലും അത് ബുദ്ധിമുട്ടുള്ള എത്തിക്കാറുണ്ട്. രണ്ടാമത് വളരെ വൈകി വരിക. ഞാനീ പറഞ്ഞ പോലെ പനി സഹിച്ച് സഹിച്ച് അല്ലെങ്കിൽ കുറച്ച് നാൾ കൂടി നോക്കിയിട്ട് ഡോക്ടറെ പോവാം എന്നുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നല്ലതല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഈ മൺസൂൺ സീസണിൽ ഈ ഒരു മഴക്കാലങ്ങളിൽ നമ്മൾ ഈ റിസ്ക് പൊതുവെ എടുക്കുന്നത് നല്ലതല്ല. മൂന്നാമത് നമ്മളൊരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരത്തെ നിർത്തുക. അത് പനിക്കുള്ള മെഡിസിൻസ് നമ്മൾ ആന്റിബയോട്ടിക് മാത്രമായിരിക്കില്ല, അത് പാരസെറ്റമോൾ, ആന്റിബയോട്ടിക്സ്, പിന്നെ അവരുടെ ലക്ഷണങ്ങൾക്ക് ഒത്തുള്ള മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ അതിന്റെ ഇതെല്ലാം പാടാണ് ആ രോഗിയുടെ അസുഖം ബെറ്റർ ആക്കുന്നത്. പക്ഷെ രോഗിന്റെ ആസ്പെക്ടിൽ ചിന്തിക്കുമ്പോൾ ആ എന്റെ പനി മാറി, ഞാൻ കുറച്ചൊന്ന് ബെറ്ററായി, ഇനി മരുന്ന് അനാവശ്യമായിട്ട് ഞാൻ കഴിക്കണ്ട. പക്ഷെ അവിടെയാണ് മിസ്റ്റേക്സ് വരുന്നത്. എന്താണ് അഥവാ അത് പനി നേരമാണ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരിക്കുന്നത് ക്യൂർ ആവണത്. പക്ഷെ ഈ ഒരു ശീലം കാരണം അത് രോഗിയെ തന്നെ രണ്ടരട്ടി രീതിയിൽ ഭക്ഷണത്തിലോട്ട് കൊണ്ടുപോകണം. സോ നാലാമത് ഞാൻ പറഞ്ഞല്ലോ വെള്ളം തിളപ്പിക്കാണ്ട് കുടിക്കുക. ഈ ശീലം പൊതുവെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ നല്ലതല്ല. നമ്മളെപ്പോഴും തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മെഡിസിൻസ് ഷെയർ ചെയ്യുക, വേറെ ആൾക്ക് കൊടുത്ത പ്രിസ്ക്രിപ്ഷൻസ് അവർക്ക് ഇതുപോലെ

0: ലക്ഷണങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ട് അവർ ആ പ്രിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്യുക. പിന്നെ കൊതുകിന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാറില്ല, നമ്മളെപ്പോഴും ഗവൺമെന്റ് ആശ്രയിച്ചിരിക്കും, നമ്മൾ ഗവൺമെന്റ് കുറ്റം പറയും. പക്ഷെ നമുക്കതിൽ വലിയ റോളുണ്ട്, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വലിയ റോളാണ് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ ഗവൺമെന്റ് ചെയ്യുമ്പോൾ നോക്കിയിരിക്കരുത്. നേരെ പറഞ്ഞ പോലെ വെള്ളക്കെട്ടുകളൊക്കെ നമ്മൾ നമ്മുടെ വീടിന് ചുറ്റുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക, പിന്നെ ഓയിൻമെന്റ്സ് ക്രീംസ് ഒക്കെ തേക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല.
1: വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ രക്ഷാപ്രവർത്തകരും എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടതുള്ളത്?
0: അത് പൊതുവെ ഹോസ്പിറ്റലിൽ കാണുന്ന ട്രെൻഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു രക്ഷാപ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ അവര് നല്ല ആത്മാർത്ഥതയോടെ അവര് ഈ വെള്ളക്കെട്ടുകളും ആ ഒരു ഭാഗത്തൊക്കെ അവർ നന്നായിട്ട് നല്ല രീതിയിൽ അവര് ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാൻ നന്നായ രീതിയിൽ നോക്കും. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാര് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഐസിയിൽ വരാറുണ്ട്. ഇത് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ്, ഇതൊരു ഫാക്ടാണ്. ഇതെന്താ കാരണം വെച്ചാൽ, ഞാൻ ഈ പറയാൻ പോകുന്ന സ്വയം രക്ഷയ്ക്കുള്ള പ്രോട്ടോകോൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമുക്ക് ഒരു വെള്ളക്കെട്ടുകൾ നമ്മൾ ഇറങ്ങപ്പെടേണ്ടി വന്നാൽ, നമ്മൾ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇമ്മീഡിയറ്റ്ലി, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ശരീരം മൊത്തം ക്ലീൻ ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കാലും കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക. മുറിയുള്ള ആളാണെങ്കിൽ, ശരീരത്തിൽ എവിടെയെങ്കിലും മുറിയോ അതിന്റെ പാടുണ്ടെങ്കിൽ അത് ഈസിലി നമുക്ക് എന്ത് ചെയ്യാം, ഈ അണുക്കൾക്ക് കയറാനുള്ള ഒരു സ്പോട്ടാണ്. ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതൊരു വാട്ടർ പ്രൂഫ് ഡ്രസ്സിംഗ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നന്നായിട്ട് അതിനെ കവർ ചെയ്ത് വെക്കുക. അത് ഒരിക്കലും തുറന്നിട്ടിട്ട്, മുറിയെ തുറന്നിട്ടിട്ട് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഈ വെള്ളക്കെട്ടിൽ പോയി നിൽക്കാൻ നിൽക്കരുത്. രണ്ടാമത് ഈ കണ്ണ് എക്സ്പോസ് ചെയ്തതിനെ നന്നായിട്ട് നല്ല രീതിയിൽ വെള്ളം നന്നായിട്ട് ഫ്ലഷ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വെള്ളക്കെട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പനി ഉടനെ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. പിന്നെ ഇങ്ങനത്തെ രീതിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ റബ്ബർ ബൂട്ട്സും ഗ്ലൗസും എന്തായാലും ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കരുത്, അതിട്ടിട്ട് തന്നെ ഇറങ്ങാൻ പാടുള്ളൂ മാക്സിമം. പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പൊതുവെ ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. അത് ഡോക്ടറിന് അഡ്വൈസ് എടുത്തിട്ട് ആന്റിബയോട്ടിക് എടുക്കാവുന്നതാണ്.
1: അപ്പോൾ മഴക്കാല ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ചുള്ള ഈ പ്രത്യേക പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. വിലപ്പെട്ട അറിവുകളും നിർദ്ദേശങ്ങളും നമ്മളുമായി പങ്കുവച്ച ഡോക്ടർ തഹ്സിൻ ബഷീർ സാറിന് ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനാൽ ആരോഗ്യത്തോടെ സുരക്ഷിതരായിരിക്കൂ. സൗഖ്യം ആരോഗ്യ പരിപാടിയിൽ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഹനാൻ ഫാത്തിമ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

Pitain. Pitain. Pitain. Pitain. Pitain. Pitain.

0: എന്തിനാ എന്നെ രക്ഷിച്ച്? ഇങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല, അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം.
1: ആരോടൊന്നും പറയണ്ട, അപ്പു പോയി ആ പണം അയക്കൂ.
0: മറക്കില്ല, ഞാൻ മരണം വരെ ഞാൻ മറക്കില്ല.
2: ഇന്നലെ മയങ്ങുന്ന നേരം ഒളിച്ചെന്നേ.